0: സിസ് ചങ്കിർ മാരും മേരാ ബംബാ സാഹിരി Allah sia boy. Mani bergetar segala-gala rupa Anda. Pokoknya Vina bagian ser asik. Ser asik.
1: Asoy di Game Boy Mujair.
0: Iya.